കുപ്പികൾ കാണോ ഗോപുരം ആണത്, നിലമങ്കൈ മൂച്ചുമുട്ടി പാടുകിറാൾ വെള്ളം വരുകയിൽ ഏതോർ മൂളയിട്ട് ചാക്കടയടിച്ച് വീട്ടിനിൽ നുഴൈന്ന് നോക്കി.